0: രവീന്ദ്ര റായ്, ജില്ലാ ആരോഗ്യ പിഞ്ഞ കുടുംബ കല്യാണാധികാരി ഡോക്ടർ സതീഷ് കുമാർ, RCH അധികാരി ഡോക്ടർ മധുസൂദൻ കൂടിയാടി തിഞ്ഞത്. കൊടവത്തക്ക് എഴുത്തുകാരുടെ കൂട്ട പിഞ്ഞ വിരജ്പേട്ട കൊടവ സമാജ പൊമ്മക്കട കൂട്ട എങ്ങടെ കൂട്ടാതനിൽ വിശേഷ കൊടവ സാഹിത്യ പിഞ്ഞ സാംസ്കൃതിക കാർബാർ ജനപ്രിയ കൊടവ സാഹിത്യമാലന യോജനര 199 മുട്ടര പുതിയ പുസ്തക വെളിപ്പെടുത്തുക. കൊടവ പാട്ട് ഓതുവ പിഞ്ഞ തമാശ പൈപ്പോട്ടി നാളെ ചൊവ്വാഴ്ച മജ്ജണ 2 ഗണ്ടേക്ക് വിരാജ്പേട്ട കൊടവ സമാജത്ത് നടപ്പ. സർക്കാരി സ്കൂളിന് ഒളിയിച്ചിട്ടോക്ക് എല്ലാവരും കൈക്കൂട്ടിത്ത് സർക്കാർ അത്ര യോജന ഉപയോഗിച്ചിട്ടോണെന്ന് മടിക്കേരി ക്ഷേത്ര ശാസക ഡോക്ടർ മന്ത്രഗൌഡ അണിച്ചു. സിദ്ധാപുര അഭ്യത് മംഗള ഗവൺമെന്റ് ഹയർ പ്രൈമറി സ്കൂളിൽ ഹിൽ ബ്ലൂം ഹെൽത്ത് കെയർ പിഞ്ഞ കാസഗി ബുക്ക് ഹൌസ് കുശാൽ നഗര എങ്ങട ആദനിൽ ബണ്ണ ആരോഗ്യ തപാസണ ശിബിര പിഞ്ഞ നോട്ട് ബുക്ക് വിതരണ കാര്യക്രമത്തിന് ഉദ്ഘാടനം മാടിത്തീവു തക്ക പ്രന്തത്ത്. വിദ്യാർത്ഥിയുടെ നല്ല ഭവിഷ്യക്കായത്ത് സർക്കാർ പലതര കാര്യക്രമത്തിന് സ്കൂളിൽ കൊടുത്തനുണ്ട്. ഉപാധ്രിയ മക്കൾക്ക് ഗുണമട്ടത്തിന് ശിക്ഷണ കൊടുത്തിത്ത് ഹാജരാത്തിന് ഏറെ മാടുന്നുണ്ട് ഇവ എണ്ണിച്ച്. മടിക്കേരിയ കോട്ടെ അരമനെ പിഞ്ഞ ഗദ്ദികേന കാത്തുവെപ്പനയ്ക്ക് പിഞ്ഞ ഇതണ്ട് അഭിവൃദ്ധിക്കായത്ത് കർണാടക രാജ്യ മാഹിത്യ ആയോഗത്തിലെ മാജി ആയുക്ത JS വിരൂപാക്ഷയ മുഖ്യമന്ത്രിക്ക് DK ശിവകുമാർ എങ്കക്ക് മനവികാഗത കൊടുത്തിത്തുന്ന് അറിഞ്ചിത്ത്. സോമാർപേട്ട താലൂക്ക് ത്രൈമാസിക KDP സഭ മടിക്കേരി വിധാനസഭാ ക്ഷേത്രത്തെ ശാസകങ്ങളാണ് ഡോക്ടർ മന്ത്രഗൌഡ എങ്ങടെ കൊറോക്കരിക്കൽ ഇന്ന് പലാക്ക 10:30 സോമാർപേട്ട താലൂക്ക് പഞ്ചായത്ത് സഭാബാഡൽ നടപ്പാന്ത് സോമാർപേട്ട താലൂക്ക് പഞ്ചായത്ത് EO അവു അറിയിച്ചിട്ടിത്. പ്രതിദിന മൊബൈലിന്റെ ജൊത്തൽ ഇപ്പ മക്കള അതിലിഞ്ച പുറമെ എടുത്തൺ ബപ്പക്ക് ശാലാ ശിക്ഷണ പിഞ്ഞ സാക്ഷരതാ ഇലാക്കെ മൊബൈൽ ബിടി പുസ്തക ഹിടി അഭിയാനത്തിന് രാജ്യത്തിലെ എല്ലാ സർക്കാരി സ്കൂളിൽ സുറുമാടിത്ത്. മൊബൈൽ ബളക്കലിഞ്ച മക്ക പുറമെ ബപ്പക്ക് സ്കൂൾ ഉപാധ്രിയ അപ്പ ഔവങ്ക സ്കൂൾ അഭിവൃദ്ധി സമിതി മക്കൾക്ക് ജാഗ്രത കൊടുക്കൊണ്ടു പിഞ്ഞ ബോണ്ടിയാനക്ക മനോവൈദ്യങ്ങളുടെ സഹായത്തിന് പടന്തവക്ക് ശിക്ഷണ ഇലാക്കെ സൂചന കൊടുത്തിത്തു. ഉപാദ്രിയ ദ്വിഭാഷാ മാധ്യമത്തിലെ ക്ലാസ്സിന് നീസുവ ആവശ്യകത ഉണ്ടെന്ന് DDPI പിഞ്ഞ ഡയറ്റ് പ്രാഞ്ചുപാല രാമചന്ദ്ര രാജു അറസ് ഉപാദ്രിയക്ക് എണ്ണിച്ച്. ഗോണിക്കൊപ്പ കർണാടക പബ്ലിക് സ്കൂളിൽ നടന്ന ദ്വിഭാഷാ മാധ്യമശാലകളെ വൈക്കറി എന്ന വിഷയത്ത് ഉപാദ്രിയക്ക് നടന്ന മാർഗദർശന കാര്യക്രമത്തെ കൂടിയാടിത്ത് ഇവ തക്ക പറന്തത്ത്. കുശാൽ നഗര കാവേരി പൊളയ്ക്ക് 187 ആരത്തി കാര്യക്രമ ഇന്ന് വൈപ്പത്ത് 5:30 നടപ്പാന്ത് പ്രകടനയിൽ അറിയിച്ചിട്ടിത്. വിരാജ്പേട്ട കാവേരി പദവിപൂർവ കോളേജിൽ കാനൂനു അറിവു പിഞ്ഞ മഹിളയരികെ ലൈംഗിക ശിക്ഷണ ഇണ്ടമീത വിദ്യാർത്ഥിയക്ക് അറിവു കാര്യക്രമം നടന്നത്. കാര്യക്രമത്ത് സമ്പന്മൂല വ്യക്തിയായിട്ട് വക്കീല അനുപമ കിഷോർ കൂടിയാടി തിന്ത്. മടിക്കേരി താലൂക്കര ഗാളിവീടു ജവാഹർ നവോദയ വിദ്യാലയത്തിലെ ആദനയിൽ 2026-27 സാലറ ശൈക്ഷണിക കാലക്ക് ഗുത്തിക ആധാരത്ത് PGT ജിയോഗ്രഫി പിഞ്ഞ TGT ആന സമാജ വിജ്ഞാന സംഗീത പിഞ്ഞ MTS അഭ്യർത്ഥികള പിഞ്ഞ സെക്യൂരിറ്റി ഗാർഡ് ചാക്രിക്ക് ഗാളിബീഡർ നവോദയ വിദ്യാലയത്ത് July 4 പൊലാക്ക 10:30 സന്ദർശനക്ക് കാക്കിത്ത്. ഓരം ആയിത്തിക്ക് 9448 2153 സമ്പർക്കമാടലോന്ന് ഗാളിബീഡ് നവോദയ വിദ്യാലയത്തിലെ പ്രാഞ്ചുപലങ്ക അറിയിച്ചിട്ടിത്ത്. ഇല്ലിക്ക് സുദ്ധി സമാചാര തന്നത്ത്.
1: ಸುದ್ದಿ ಸಮಾಚಾರ ಕೇಳಿದಿರಿ ಪ್ರಾಯೋಜಕರು ಅದ್ವೈತ್ ಹ್ಯುಂಡೈ ಭಾರತದ ಅತಿ ದೊಡ್ಡ ಡೀಲರ್ ನೆಟ್ವರ್ಕ್ ಹೊಂದಿರುವ ಏಕೈಕ ಹ್ಯುಂಡೈ ಕಾರ್ ಡೀಲರ್
2: ಪ್ರಿಯ ಶ್ರೋತೃಗಳೇ ಆಕಾಶವಾಣಿಯ ಮಡಿಕೇರಿ ಕೇಂದ್ರವಿದು ಸಮಯ 7:55:48
3: ನಿಮ್ಮ ನೆಚ್ಚಿನ ಮುಳಿಯಾದಲ್ಲಿ ಇದೀಗ ಮೆಗಾ ವಿನಿಮಯ ಮೇಳ June 8-30 ನಿಮ್ಮ ಹಳೆಯ ಚಿನ್ನಾಭರಣಗಳನ್ನು ಎಕ್ಸ್ಚೇಂಜ್ ಮಾಡಿ ಪ್ರತಿ ಗ್ರಾಮಿಗೆ 250 ರೂಪಾಯಿ ಬೋನಸ್ ಪಡೆಯಿರಿ. ವಿಶೇಷ ಲೈಟ್ ವೇಟ್ ಆಭರಣಗಳ ಅಮೋಘ ಸಂಗ್ರಹ, ಸಂತೋಷದ ವೈವಿಧ್ಯಮಗಳ ಮಿನುಗುವ ಚಿನ್ನದ ಹಬ್ಬ, ಮುಳಿಯಾ ಗೋಲ್ಡನ್ ಡೈಮಂಡ್ಸ್, ಮಡಿಕೇರಿ, ಗೋಣಿಕೊಪ್ಪಲು, ಪುತ್ತೂರು, ಬೆಳ್ತಂಗಡಿ, ಬೆಂಗಳೂರು.
4: ಇಮ್ಯಾನುವಲ್ ಸಿಲ್ಕ್ಸ್ ನಲ್ಲಿ ವೆಡ್ಡಿಂಗ್ ಕಾರ್ನಿವಲ್, ಮದುವೆ ಬಟ್ಟೆಗಳ ಖರೀದಿಗೆ ಉಚಿತ ಕೂಪನ್, ಆಯ್ಕೆಯಾದ ದಂಪತಿಗಳಿಗೆ ಮಲೇಷ್ಯಕ್ಕೆ ಹೋಗುವ ಅವಕಾಶ, ಆಕರ್ಷಕ ಡಿಸ್ಕೌಂಟ್ಗಳು, ಬಹುಮಾನಗಳು ಕೂಡ ಲಭ್ಯ. ಇಮ್ಯಾನುವಲ್ ಸಿಲ್ಕ್ಸ್ ಇರಿಟಿ. ಕೂರ್ಗ್ ಹೈಲೈಟ್ ಫರ್ನಿಚರ್ ನ 7th ಇಯರ್ ಆನಿವರ್ಸರಿ ಆಫರ್, ಸ್ಪ್ರಿಂಗ್ ಮ್ಯಾಟ್ರೆಸ್ ಖರೀದಿಸಿ ಮತ್ತೊಂದು ಉಚಿತವಾಗಿ ಪಡೆಯಿರಿ. ಕೂರ್ಗ್ ಹೈಲೈಟ್ ಫರ್ನಿಚರ್, ವಿರಾಜಪೇಟೆ.
5: ಹೊಸ ಕಾರ್ ತಗೊಳ್ಳೋಣ ಅಂತ ಯೋಚಿಸ್ತಾ ಇದ್ದೀನಿ, ಯಾವ ಬ್ರ್ಯಾಂಡ್ ಸಜೆಸ್ಟ್ ಮಾಡ್ತೀಯಾ?
6: ನಾನು ಡ್ರೈವ್ ಮಾಡೋದು ನನ್ನ ಫೇವರೇಟ್ ಹ್ಯುಂಡೈ